ഭഗത് അംബരീക്കുമാര്, ഭായി ഗുർദാസ് ജി വി ബയാന കർദേ നേ അപ്പണി പൌടി ദേ വിച്ച്, അംബരീക് മോഹ വർത ഹൈ, രാത് പെയ് ദുർബാസാ ആയാ। ए राजा अमरीक जिन्हां दे पिता दा नाम